ശംഭുരവിന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനീ സഹിതം നമാമി ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു സഖാ ത്വമേവ.